0: വേരിയസ് ഈ കമ്മൻ കൂലി പോസായ ഡാനമാര് ആന്റിബയോട്ടിക് ഗാനമാര് സേ ലേജിയ ഡൈ ഈസ ഉങ്കുവാൻ ഫൽസൈ ഉങ്കുവ ബുട്ടിൻ ഉങ്കുവാൻ ആന്റിബയോട്ടിക് ബ്രോ സേ ചജി പാറോ സനിൻ yo san goa shi ma go zai antibiotic resistance bun antibiotic shi ba da kam dole shi shi awar shi nan to wannan ma da sana man shiro ci da jimbar warkin an ma antibiotic resistance ku zai ngai na ko saraji ki soro zau ngai na ko antibiotic shi ma da sayya ga jin me ai da saraja antibiotic shi ma da wallon ma kan jimbar warkin yo kuri ko sai so da halin nan awarin beji an ma wani kuran zai illa da kuran ya ko saire isa kurun sai ma da fan kifan zai maro fanta wazai dai wahala am ko saire sa sama da wahala sa sai ar dalilo kan indi me de antibiotic la de suro adama na idan kam la sai ya sha wazana misal ceftriaxone penicillin so suro amman am balban be ngu ndu so yi sa sai ya sai la ya jin do dabba do ne ku yi yankal ngul ku yi yankal walau champi yankal dafi yankal rai da so ya dabba do kurun shi ma da kinzin be ma da kam do antibiotic shi ma da kinzin ya wazana da dai sha da la ya jin har ma shi ya da hypersensitivity shi rawu dai har shi wa jin ai so da lillaro kuru kam da dai tinin la ti furtu so wala so ya wa har ma awa do ne su antibiotic dabba tinin antibiotic dis sai da ta sulu ni rawu a fiya wa jiriya rawa jin amma gairin duan rumbao kamzo rufai da ta nan wai yawo da faida tiyan ya wala a wuri tilan ne da durumin misal lo resistance ko lena da tilan ne lokto goje ta o effects ne fa ndu ruwi kuru ifen zu ti kaman solo na mano tin bali ta rilan do azu zai test la sariya misal lo antibiotic sensitivity test sariya da durumin kuri ko zai shi mar antibiotic ke bare sha cheki baro wajin ai so kan waje
1: inkila masha Allah she shau ilwe sadiq abata jiharami kuntun deso tuma in beji a wakul sinama ade nan de shilan ilmutuwa da jikin tun naptun duwa ya sauya linye to stulok to gana layin isha futuin shi corona 20 ma ade kasuwa adam gana rochin ne clan shi andiro clan bayin nasirin da jikawdo go ada karno